0: Krishna Consciousness returns next Sunday morning at 10 to 8. And remember, you can tell those who missed the show, it's available on demand online at planetaudio.org.nz/Krishna Consciousness. Something now for our Tamil listeners. Tamil Tendral, brought to you by the New Zealand Tamil Society, on air at 25 past 8.
1: Whenever I want to join any community, they always welcome to me.
2: The people of Auckland are very, very friendly.
3: I just love our community.
2: And that makes you feel you're living with your kith and kin.
3: It's such a mix of people. It's very vibrant and interesting.
4: Every community is living very peacefully and friendly.
5: The Community Connection. planetaudio.org.nz. Loving Auckland. Our diverse city.
6: ជាកម្មវិធីផ្សាយវិទ្យុខ្មែរ
7: វិទ្យុខ្មែរជាវិទ្យុផ្សាយនៃសមាគមខ្មែរបរិស័ទ
6: វិទ្យុខ្មែរនាំមកជូននូវព័ត៌មានទាន់ហេតុការណ៍ពីកម្ពុជានិងព័ត៌មានសំខាន់សំខាន់ក្នុងប្រទេសញូហ្សេឡង់ការផ្សាយនិងអប់រំក្នុងវិស័យព្រះពុទ្ធសាសនា
7: វិទ្យុខ្មែរផ្សាយជារៀងរាល់ថ្ងៃអាទិត្យពីម៉ោង 2:10 នាទីរសៀលទៅដល់ម៉ោង 3:10 នាទីរសៀលតាមរលកធារកាស 104.6 នៃវិទ្យុ Planet FM ឬលោកអ្នកអាចចូលស្ដាប់រាល់ពេលតាមរយៈគេហទំព័រ planetaudio.org.nz/radio ខ្មែរ
8: นมัสการം ഞ ാ ൻ സിന്ധു പുന്നോസ് മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു You can also listen anytime on planetaudio.org.nz/malayalamfm.